0: ജയെന്ന അയ്യെന്ന
1: അയ്യെന്ന
0: ഓന്ന
1: ഓന്ന
0: ഓവന്ന
1: ഓവന്ന
0: അവന്ന
1: അവന്ന
0: അക്കന്ന
1: അക്കന്ന
0: ഇടയിനമാം.